ഗുരുദേവഷ്ടപതി ജയപ്രസാദ് ശക്തിയമൃത ഗാഹേ തിഷ്ഠാ ഗുരു ഗോരഖമനമാഹേ ജയപ്രസാദ് സുഗന്ധ തന്നാമേ തിസ്ഗോ സിമൃത പരമഗത പാമേ ജയപ്രസാദ് ബസേ സുഖമന്ദർ ദിശേ ധ്യായേ സദാമനന്ദർ

പരപരാചി ബാബിത അനുഗ്രഹപ്രകാരഷ്ടപതി കൈകോട്ട് ഹോയ പൂജാരി കൈകോട്ട് ആചാർ വ്യവഹാരി കൈകോട്ട് പഹേ തീർത്ഥവാസി കൈകോട്ട് വന പ്രമേയോദാസി കൈകൊടു വേദ കെ സ്രോത്തേ കൈകൊടുത്ത് ബീസ്വരുഹോത്തേ കൈകൊടു ആതം ത്യാന്താരേ കൈകൊടു കപ കാപിച്ചാരേ കൈകൊട്ട് നപ്തന്നാം ത്യാമേനാന കർത്തേകാന്തന ഭാവേ കൈകോട് ഭയഭിമാനി കൈകൊട് അന്ധഗ്യാനി കൈകോട് ഗർഭന കഠോർ കൈകോട് അഭയഗ്യാതമനി കോർ കൈകോട് പർ ദർഭ കോ ഹരേ കൈകോട് പാർ ദൂഖന കരഹേ കൈകൊട് മായാസരം മാഹേ കൈകൊട് പ്രദേശ് പ്രമാഹേ ജിജിത് ലാഭോ തിത്ത് ലഗ്ന നാന കർത്തേ കീ ജാനേ കർത്താ രചന കൈകൊട് സിദ്ധ ജതി ജോഗി കൈകുട രാജ അരഥഭൂഗി കൈകൊട് പങ്കി സർവോപായ കൈകൊട് പാഥർ വിഘ്ന വിജായ കൈകൊട് പവനപാണി സന്ദര കൈകൊട് ദേശ ഭൂമണ്ഡല കൈകൊട് ശശിയർ സൂര നഖ്യാതർ കൈകൊട് ദേവദാനം ഇന്ദ്ര സേര ശതർ സകല സമഗ്രി അപന സൂത്ത ഹരേ നാനക ജേജസ്ഭാവസ്താര കൈകൊട് രാജസ്ഥാമ സാത്ത കൈകൊട് വേദ പ്രാൻ സിമർത്ത ശാസ്ത കൈകോട് കീ രതന സമന്ത് കൈകോട് നാനാ പ്രകാർ ജന്ത് കൈകോട് കീയേ ചര ജീവേ കൈകോട് ഗിരി മേർ സ്വർണം തീവേ കൈകോട് ജഖ കിണർ ബിസാജ് കൈകോട് ഭൂത് പ്രേ സൂകർ മിരഗാജ സപ്തേ നേരായ സഭൂതേ ദൂർ നാനകാബ് അലപ് തരയാ പ്രഭൂൽ നാനകാബ് അലപ് തരയാ പ്രഭൂൽ കൈകോട് പാതാലക്കേ വാസി കൈകോട് നരക സ്വർഗ നിവാസി കൈകോട് ജർവേ ജീപേ മറേ കൈകോട് ബാ ചൂടേ ഫിര കൈകോട് ബൈഠത് ഹി ഖായ കൈകോട് കാലേ തക പാഹേ കൈകോട് കീയത്ര മന്ത് കൈകോട് മായാമേ ചെന്ത് കൈ ജയ ജയ പാണ തേ രാഖേ നാനക് സബകിശ് പ്രഭു ഗാഹാത്തേ കൈകോട് ഭയ ബൈരാഗി രാമനാം സങ്കലാഗി കൈകോട് പ്രഭു കോ ഖോ ജന്തയാത്മ പാർബലമലഹന്തേ കൈകോട് ദർശനം പ്രഭ്യാസ ദിനകോ മിലയോ പ്രഭു വിനാശ് കൈകോട് മാങ്കേ സാത്സംഗ് പാർബലം തില്ലാഗാരംഗ് ജനകോ യാവ് സപ്രസന്ന നാനക് തേ ജനസദാ തന്ന തന്ന് കൈകൊട് ഖാണിയർ ഖാണ്ഡ് കൈകൊട് ആകാശ് ബ്രഹ്മാണ്ഡ് കൈകോട് ഹോയ് അവതാർ കൈ ജുഗത് കിന്നോ ബിസ്താർ

സർവം മാനേ സർവം പ്രാണം സർവം ത്രാണം സർവം ഭുക്താ സർവം ജുക്താ സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ ഉവാൽ ശാന്തവ പ്രസാദ് ആദരൂപേ അനാദമൂർത്ത ജോന പുരുഖയ പാര് സർവമാൻ തിരുമാൻ ദേവ് അപേവ് ആദി ഉദാർ സർവപാലക് സർവകാലക് സർവകോപന കാല ജത്തര തത്തര വിരാജ് അവതൂതരൂപ്രസാലും